0: നേതാക്ക ആകാശവാണി ജ്വാതറോണി പോർക്കിൻ്റെ വിജയ് വി എൻ എച്ച് പിക്ക് ലൈഫ് ഓൺ ഇൻ റിക്വസ്റ്റ് പ്രോഗ്രാം പ്രോഗ്രാം കെ പി ഫോൺ റിക്വസ്റ്റ് പി യാ വൺ വൺ ഇർ വായ് ജൻറ്റി ആയി അപ് ഡ്രൈവർ നമ്പർ നോട്ട് ലേ റൂസ് ആൻ ആർ ആർ ആർ ലേ ആർ സാൻസ ഓം ബിയാൻ നമ്പർ വി എ പി ഫോൺ ചെയ്യ നമ്പർ നോട്ട് ലേ റൂസ് ആൻ ആർ ആർ ആർ ലേ ആർ സാൻസ ഡാങ് ഫോൺ ആകെ ലോക്കി അപ്ചാരെ ഇർ വായ് No, Mark Lemon, Fero Suchia. It was the episode, Right God, Kimasi here.
1: Namaskar, yeh Akashvani hai. 9 दशक यानी 90 साल जब टीवी का पर्दा कोरा था और इंटरनेट एक सपना तब धुन की इस लहर ने भारत के हर घर में अपनी जगह बनाई.